0: ഹലോ, അഞ്ജലി ഹിയർ.
1: അഞ്ജലിയ, അഞ്ജലിയ, മൈ ഗോഡ്, ഇത് പറ, ഫോണിൽ ബദൽ സുഖം സുനിയെ, പ്ലീസ്.
0: ഐ ലവ് യു.

0: അത്തും ചെഞ്ചാണ് കാരണം ആധാര ബന്ധത്തിന്റെ കെറ്റിനെ സഹോദരം ഉദയവെടുക്കുന്ന ഉദയസിഞ്ചക്കൾ അതിനെ മാറ്റി നിൽക്കുന്ന എന്റെ അറിവ് പയൻപെടുത്തിനാണ് ഏറ്റവും വളരെ എന്താ ഉറവെടുക്കുന്നത് ഉദയ സിഞ്ഞാണ് അതായത് ഉദയം പേന്തിനാൻ അത് പറവായില്ല അത് പറവായില്ല അന്ത അന്ത ഉറവ് നല്ല ആയിരിക്കും അതിനൊക്കെ സന്തോഷം തന്നെ മാറ്റി അല്ലെങ്കിലാ ഓ അപ്പ നാങ്ങൾ വന്ന് അങ്ങനെ അറിവ് വെച്ച് വന്ന് നാങ്ങൾ ശ്രേ അറിവ് വെച്ചുകൊണ്ട് നല്ല സ്വീകരിക്കും ഇലങ്കയെ പാരങ്ങൾ ആശീർവാദിക്കാനുള്ളതാണ് അവൻ അങ്ങനെ വാതാങ്ങൾ എന്ത് സ്വീകരണം നിങ്ങൾക്ക് മക്കൾക്ക് അപ്പൊ അത് വന്ന് അടിയ വെച്ചുകൊണ്ട് അത് വന്നു നല്ല ചെയ്യാമില്ല ഉണ്ടെങ്കിൽ ദേശാംഗം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നല്ല എന്താ പ്രത്യേകിച്ച് സുഖം പിടിക്കാ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എങ്ക് പോവും യോജിക്കാം അപ്പൊ അന്ന് മന്ത്രിമാരും യോജിക്കാമില്ലേ നമ്മൾക്ക് അപ്പൊ അത് വന്ന് എല്ലാവരും കൊടുക്കക്കൂടാതെ അത് എല്ലാവരും കൊടുത്ത അത് നല്ലതായിട്ട് കൊടുക്കണം കൂടാതെ കൊടുത്താൽ നാശാ പോലും
1: അത് ബുദ്ധിശാലികളായിരുന്നവർക്ക് അനുപാ വിട്ട് വിട്ടാൽ അത് സാവം താനേ
0: പറഞ്ഞില്ലേ പെണ്ണ് ഇന്നുമ്പോഴാണ് ഒരുത്തൽ പോണാൽ അവൻ ആ ബുദ്ധിശാലി അയപ്പിടാം അന്നാലും അവൻ ബുദ്ധിശാലി ഇല്ലേ അവനെന്ത് എന്നെ സ്ഥാപക്കേട് ആ അപ്പടി ആനാൽ എന്നു സൊല്ല മുഖ്യം വന്ന് ഞങ്ങൾ എന്ന സൊല്ലാ ഞങ്ങൾ എങ്ങനെ വന്ന് നടവിടെ എങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഞങ്ങൾ പെറ്റോടെ ഇരുന്ന ഞങ്ങൾ എങ്ങനെ പിള്ളേർക്ക് ഞങ്ങളോടൊക്ക് എന്താ അത് കൊഞ്ഞ് ചൊല്ലി കൊടുക്കണം അവ പഠിക്ക പഠിക്കാതെ അത് ഇഞ്ചി വന്ന് പാസ് പറ്റുണ്ട് ഇഞ്ചി വളർന്ന് പിള്ളിന് അവർക്ക് അത് പ്രശ്നം ഇല്ല ആ ഞങ്ങൾ അവർക്ക് പുത്തുമതി ചൊല്ലിക്കൂടിയ വേണ്ടിയ കടമ എങ്ങൾക്ക് ഇരിക്കാൻ സൊന്നാ അത് അവൻ സമുദായത്തിന് ഞങ്ങൾ വന്ന് പുത്തൊരു സമുദായത്തിന് മാറ്റിനകത്താണ് ഞങ്ങളൊരു ഇങ്ങോട്ട് ടൗൺ സമുദായം ഞങ്ങൾ എങ്കിരുന്നാലും ഒരു എന്നു ചൊല്ലത് ഞങ്ങൾ ഇഞ്ചി ഇരുന്നാലും പോലും നാട്ടുകാവ് ഞങ്ങളൊരു നല്ല തുടർന്ന് ഒരു എന്ന് ചൊല്ലത് ഒരു ഉടക്കൂടിയ എതിരിക്കും എങ്ങൾക്ക് ഞങ്ങൾ മണ്ടിൽ വന്ന് നിങ്ങൾക്ക് ഒരു ഇതിൽ അനുസരണ ഞങ്ങൾ കൂടാതെ പാല ഉണർ ആർക്ക് നട്ടം എങ്ങൾക്ക് നട്ടം എങ്ങനെ കുടുംബം നട്ടം എങ്ങനെ സമൂഹത്തിന് നട്ടം ഇല്ല എന്നോണ്ട് ഒരു ഉടവന്ന് ഇലങ്കയെ പോയിട്ട് എന്താ ആ ജാനെല്ലാം കൂടി ഉണ്ടെല്ലാം പെയ്യ കൊണ്ടാണ് ചെഞ്ചാല് അപ്പൊ അത് ഇതേക്കും ചൊല്ലത് അവരുടെ പണ്ട് വെച്ച് ശീലാണ് ചോദിക്കാറ് ആണ് അത് വന്ന് ഇടപെടാതില്ല അതില്ല അത് ചെഞ്ചിരിക്ക മാറ്റം അത് കാസ് വന്ന് കഷ്ടപ്പെട്ട ആകെ കൊടുത്തിട്ട് ഇല്ല തനിപ്പെട്ട് പ്രശ്നം ഇരുന്നാലും അവർ ഉണ്ണോട് നല്ല പടിയ ചിന്തിപ്പാൻ സൊന്നാ അവർ വന്ന് ബോധമായി മക്കളുടെ ഇന്നും എന്നോട് നല്ലൊരു ഇതിൽ എല്ലാത്തിനും ഇതിലും വന്ന് പിടിപെട്ടിരിപ്പാര് ഇത് ഉൾനാടെ പോയി നാശപ്പെടുന്ന കാശാണ് ഇല്ല
1: അവരത് ബുദ്ധിശാലിത്തനത്താൽ അവർ പെട്ട കഷ്ടങ്ങൾ അവർ പിന്നുപെട്ട ഇതിലെല്ലാം എങ്ങനെ തരിക്കാതെ
0: ഇല്ല ശരിയാണ്
1: അവരത് പിന്നുകളുള്ള കഷ്ടങ്ങൾ സുമകൾ അവർപ്പെട്ട വേദനകൾ അവകളെല്ലാം നമുക്ക് തരിയാതാണ് ഇല്ലാ സമൂഹത്താൽ പുറക്കണിക്കപ്പെട്ട നിലമകൾ അപ്പം ഇരിക്കുമ്പോഴത് അവരുടെ ബുദ്ധിശാലിത്തനത്താലേ അവർ അപ്പം ചെയ്തിരിക്കലാം തന്നെ ഫട്ടിമന്ത്രത്തിൽ നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് പേശുമ്പോഴത് ഫട്ടിമന്ത്രത്തിനൂട പലർ കേക്കും അളവൊക്കെ ചെയ്തിരിക്കാറാണേ
0: രണ്ടു
1: പക്കം തന്നെ ഒരു പക്കം മറ്റും മറ്റേ പക്കം വന്ന് പേസുകാർ വരുവാറുള്ളതാനേ
0: ഇല്ല എല്ലാം സൊന്നാൽ നടവേ ചൊന്നാ ഇപ്പൊ ഞാൻ വന്നിപ്പോ സൊന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേളിപ്പെടുക വരഞ്ഞു പോണ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരു മാനാശി കാസ് നീതി ദർശിച്ചുകൊണ്ട് എല്ലാവരും കേൾക്കില്ല ഒരു കാലം കേൾക്കില്ല അപ്പൊ എന്നെ അമ്മ മറ്റേ കഥയൊക്കെ കൂടെ എന്നെ കുമ്പിൽ നമ്മുമാണെങ്കിൽ ഞാൻ എത്ര സുമ്പം ഓടി ഒരു സുമ്പം ഇരിക്കുത് അണ്ട് അന്ത അമ്മാമ്മേന്റെ അന്ത അമ്മാസ് രണ്ടു കൂടെ അമ്മാന്റെ കത്തിന കഥ എന്നെ അളവച്ചിട്ടുണ്ട് അളവച്ചിട്ട് ഇല്ല അന്ത ഇലങ്ങിയ മന്ത്രോ വലുത് വലുത് കാണാൻ പോണ അമ്മമാരും പോരാട്ടം ചെയ്യുന്നതാണ്
1: അന്ത
0: അമ്മമാർ വന്ന് മാനാർ ചെയ്യ പോണം ഓഗസ്റ്റ് മുപ്പാം തീയതി മാനാർ ചെയ്യ പോയണം തലവെല്ലാം കൂപ്പിട്ട് ചെയ്യ പോയണം അതൊക്കെ നീതി കേൾക്കണം അതാ அது வந்து சர்வதேசமா நீதி நீதி இதுக்கு கொண்டு போக சொல்லி இலங்கை இலங்கை போய் சரிவிடான்னு சொல்லி விளங்குதா? அது வந்து 500 பேருக்கு மேற்பட்ட அம்மா மேல வந்து போயிட்டான். அப்ப எல்லாரும் போனோட இந்த கதை முடிய போட்டு சொல்லி அந்த அம்மா சொல்லி அந்த ஒரு வாழ்ந்து சொல்லி உடனே அந்த எல்லாத்த கதையும் கேட்டு நான் அப்ப கேட்க யோசிச்சேன். அப்ப நாங்கள் இப்படி உழவு அறிவுள்ள சனங்கள் நாங்கள் என்னமா நாங்கள் எங்களை நடந்த கதையை தண்டி எங்களை உழவுகள் இப்படி தோண்டு தோண்டு வரக்கில்ல நாங்களாவது சிந்திக்க இவங்களாவது கொஞ்சம் சிந்திச்சு எங்களால ஏதோ வழியில காசோ ஏதோ வழியில நாங்கள் இதண்டி நாங்கள் எங்களுக்கு ஒரு இதன் விமோசனத்துக்கு நாங்கள் பாடுபோகணும். ஆனால் நாங்கள் வந்து சிலேரம் வந்து இங்க வந்து சிலேரம் என்ன சொல்றது எங்கள்ட்ட பணம் இருக்குது இருக்கா நிம்மதி இல்லையா எங்களுக்கு கேது இல்லையா?
1: வரவா சாவம் அதான் எனக்கு உங்களோட பேச்சுல நீங்க சாபத்தை சொல்றீங்களா வரத்தை சொல்றீங்களான்றதான்
0: அறிவுதான் அறிவுதான் அறிவோடு சேர்ந்து அறிவு வச்சு நாங்க என்னத்தை என்னத்தை புடுங்குவோம் நாங்க இங்க என்னத்தை புடுங்குவோம் அப்படி. ஆனால் சரி என்ன பொறுத்தவரை என்ன வாழ்க்கை பொறுத்தவரை எனக்கும் கதை துன்பம் இருக்குது எனக்கும் கதை துன்பம் இருக்குது எனக்கு கதை துன்பம் இருக்கு கேசு நான் என்ன எவ்வளவு நாள் இருந்தாலும் நான் இந்த அறிவை இப்ப பார்த்து நான் ஏதோ நான் நல்லபாதான் போய்கொண்டுதான் இடையில வந்து குழப்பினாங்க எல்லாம் பெட்டி நட போட்டு கொண்டு இருக்கு என்ன தடுக்கிறாது. ஆனால் புரியும் என்ன போட்டு
1: வரம் என்ன சொல்லுறீர்களா நீங்களுக்கு உங்களது அறிவை பார்த்து பலவித துன்பங்கள் இருக்குன்னா சாபத்துக்கு இல்லா போகுன்றது
0: அப்படியா? இல்ல
1: துன்பங்கள் இருக்க வரம் என்றால் அது வரம் அது
0: சரி அப்படி எந்த கதையில நான் எனக்கு ஆனால் என்ன சொல்றது வரமா ரெண்டு ரெண்டும் ரெண்டு போதும் கதைக்கலாம்
1: உங்களை எதிர்த்து காய்ப்பாக வருவார்கள் நீங்களே இரண்டு பக்கம் பேசிக்கொண்டு போதால் அந்த உங்களை அந்த எதிர்க்க முடியாமல் இருக்கிறது
0: சாம்பரை போயிடும் இல்ல வேண்டாம் சாம்பரை போகண்டாம் சாம்பரை போகண்டாம் சரி சரி என்ன நடவடிக்கை என்ன இதான் என் கருத்து ஆனால் நாங்கள் முக்கியமாக நாங்கள் விரும்புவதா எல்லாம் ஆரோக்கியம் இருக்கணும் அறிவா இருக்கணும் என்று சொல்லிக்கொண்டு நான் அறிவுக்குத்தான் நான் ஆதரவு சரி என்று சொல்லிக்கொண்டு எனக்கு ஓ மேடம் நீங்க ஆரோக்கியம் இருக்கணும் நான் தொடர்ந்து இதை கேட்குறேன். எப்படி கூட இதெல்லாம் ராஜாங்க கொண்டாடுங்களா போனீங்களா? நன்றி வணக்கம் நன்றி நீரூபி ஆபரண மாளிகை வழக்கு டிஆர்டி உங்களுக்கு நன்றி நன்றி வணக்கம்
1: நன்றி வணக்கம். எம்மவர் புத்திசாலியாக இருப்பது வரமே என்றாக ஜெர்மனியிலிருந்து தேவன் அவர்கள் தனது வாதங்களை வைத்திருந்தார். அவரது கரங்களையும் இறுகப்பட்டிக் கொண்டு 171வது பட்டிமன்றம் எம்மவர் புத்திசாலியாக இருப்பது வரமா அல்லது எம்மவர் புத்திசாலியாக இருப்பது சாபமா? 171வது பட்டிமன்றம் இன்று ஆரம்பம்.